ശരീരത്തിൽ പകത്ത് പണ്ടാർജി പരേ ബേ അന്ത ബേ അന്ത തേരേ ഭഗത് തേരേ ഭഗത് സലാഹം തുദ്ജി ഹർ അനക് അനേക് അനന്ത തേരി അനക് തേരി അനക് കരഹ ഹർ പൂജ.